ഭദ്രതഗറിയാലോ വന്യ ചേരുന്ന ദേവിയാലോ വന്യ ചേരുന്ന ദേവിയാലോ വന്യ

0: ജ്യോതി എന്നുള്ളതും ചെയ്യും. സിന്നി ഓ സിന്നി ഓ സന്നജാതുല സിന്നി ഓ വന്യകാതുല സിന്നി തുറുമണി ഓ വെള്ളി കൂട്ടി തുറുപ്പുടി കൂട്ടിസ്തുണ്ടി ഒരു മുറിങ്ങി ചൂഷാവണ്ടി.
1: പാടേ.